0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എസ് ഹരികുമാറിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ഡോക്ടർ ജി ബാബു മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഖടം. ആദ്യം മോഹനരാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം. രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Violin Recital by S. Harikumar. He is accompanied on the Mridangam by Dr. G. Babu and on the Ghatam by Ennakad Maheshwaran. He begins his Carnatic Classical Violin Recital with a Varnam of Ramanathapuram Srinivasa Iyengar in the rag Mohanam, set to Adithal.

0: അടുത്തതായി മനസ്സുലോനി എന്ന കൃതി കേൾക്കാം. രാഗം ശുദ്ധ ഹിന്ദോളം, ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing his Carnatic classical violin recital, he will now present a composition of Saint Thyagaraja, Manasuloni, in the rag Shuddha Hindolam, set to Aditaal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് ഹരികുമാർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. ഡോക്ടർ ജി ബാബു മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഖടം. ഇനി കല്യാണി രാഗത്തിൽ പങ്കജലോചന എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Violin Recital by S. Harikumar. He is accompanied on the Mridangam by Dr. G. Babu and on the Ghatam by Ennakad Maheshwaran. Next is a composition of Maharaja Swadhi Thirunal, Pangajalojana, in the rag Kalyani set to Mishra Chapatal.

0: അവസാനമായി കരുണൈ ദൈവമേ എന്ന കൃതി കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, ആദിതാളം മധുരൈ ടി ശ്രീനിവാസൻ രചിച്ചത്.
1: എസ് ഹരികുമാർ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മധുരൈ ടി ശ്രീനിവാസൻ. കരുണൈ ദൈവമേ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ്സ് ടു ആദിതാൾ.

നിങ്ങൾ ഇതുവരെ കേട്ടത് എസ് ഹരികുമാർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി, ഡോക്ടർ ജി ബാബു മൃദംഗം, എണ്ണക്കാടും മഹേശ്വരൻ ഖടം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. ടി എച്ച് ലളിത വയലിൻ, വി സനൽകുമാർ മൃദംഗം. ആദ്യം നാട്ടക്കുറിഞ്ചി രാഗത്തിൽ മാമ വസദ വരദെ എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ by Guruvayur S. Shrikrishnan. He is accompanied on the violin by T.H. Lalita and on the mridangam by V. Sanil Kumar. He begins his Carnatic classical flute recital with a composition of Maharaja Swadhi Thirunal, Mamava Sada Varade, in the rag Natakurunji set to Rubagata.

0: അടുത്തതായി കാവ്യരാഗത്തിൽ മീ വല്ല ഗുണദോഷമേമി എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing his Carnatic classical flute recital, he will now present a composition of Saint Thyagaraja, Mee Valla Gunadosha Mimi, in the rag Kapi set to Kandachapathal.

0: ഇനി മുഖാരി രാഗത്തിൽ അടിമലറിണ തന്നെ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ഇരയമ്മൻ തമ്പി രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ഇരയമ്മൻ തമ്പി അടിമലറിണ തന്നെ. ഇൻ ദ രാഗ് മുഖാരി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി. TH ലളിത വയലിൻ, വി സനൽകുമാർ മൃദംഗം. ഇനി കല്യാണി രാഗത്തിൽ പങ്കജലോചന എന്നാരംഭിക്കുന്ന കൃതികൾക്കാം മിശ്രചാപ്പ് താളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: This is Ragam 24/7 DTH Anytime Indian Music. You are listening to Carnatic Classical Flute Recital by Guruvayur S. Shrikrishnan. He is accompanied on the violin by T.H. Lalita and on the mridangam by V. Sanil Kumar. Next is a composition of Maharaja Swadi Thirunal, Pankaja Lojana. In the rag, Kalyani, set to Mishra Chapatal.

0: അവസാനമായി മിശ്രഭൂപ്.
1: ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് കോൺസെർട്ട് വിത്ത് മിശ്രഭൂപ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി. ടി എച്ച് ലളിത വയലിൻ, വി സനൽകുമാർ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലോട്ട് കോൺസെർട്ട് ബൈ ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ടി എച്ച് ലളിത ഓൺ ദ വയലിൻ ആൻഡ് വി സനൽകുമാർ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫൊരാഗം 24/7 DTH. Anytime in the music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരി കേൾക്കാം. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഗടം. Now we bring you a Veena concert by Jayashree Mahesh. She is accompanied by Vaipin Sadesh on mridangam and M. Vimal on ghadam. Adhyam Abhogi Ragathil Varnam Adithalam. The first item of this concert is a Varnam in Raga Abhogi set to Adithalam.

ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈപ്പിൻ സതീഷ് മൃദം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷീ ഈസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ മൃദംഗം, എം വിമൽ ഓൺ ഘടം. ഇനി ശങ്കരാഭരണം രാഗത്തിൽ എന്തുകു പെദ്ദല എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. She continues her concert with Enduku Peddala, composed by Tyagaraja in Raga Shankarabharanam, set to Adithalam.

0: ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഖരടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി വാസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ ദി മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ദി ഖരടം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program is a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, anytime Indian music.